0: FM 93.5, FM 93.7, La Khanda, Radio ITN. Motorcycle love pirali karya TVS Lankawa thi navina takshane na yelama indana karyakshamathave nipadavana TVS XL 100 heavy duty navina upanga sahita motorcycle ya pocket ekada danenne nathiwa budget ekada set wena gamanata wedete TVS XL 100 heavy duty motorcycle ya pedalama balanna TVS XL 100 heavy duty motorcycle ya wedima dura thune Lankawa motorbicycle TVS XL 100
1: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതെബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ അറബ എത്തി പ്രധാന വ്യാപൃതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാടിയ ഇത അടു മിലകന നേടത്തെ ഒബെ പസു മീറ്റർ സഹനയക്ത മസകട രൂപയൽ വിസി 5000 ദക്വ മിലതി ഗിനീം സദാ നയ സഹനയക്ത ഹന്ദുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലയായി
0: വിനതയക് വെച്ച ദേൻ കേല ബലാഗിന ഹിടിയമ കപുട അപേ ഉളുവി കൂടു ഹദല ബിത്തരക് ദാനവ മേ സിതുവന ഹമദേമ ദീശപാലനികൈ ഇതിൻ മേ സമാജയ ഗന വിനതീവൽ ഗന ඔබටත් අදහසක් ඇති අපි ගැනම කතා කරමු සර්ච් ලයිට්
2: ඉරිදා උදේ 8ට වෙනසට කැමති ඔබේ අදහසට අපේ දුරකථන විවෘතයි 0703 935 937 සර්ච් ලයිට් සමාජ ගවේෂණය
3: පත්තරේ අප්ඩේට් වෙන කාලෙක පත්තරෙන්ම විස්තර හොයන්න බෑ.
4: සාස්තරේ දන්න අයයි සූස්තරේ දන්න අයයි එකම තැනක පිච් කරනවා.
3: සයිබර්ජෙන් මේ නෙක්ස්ට් ජෙන් එකයි. සයිබර්ජෙන්
2: දන්න අයට කියන්නයි නොදන්න අයට අහන්නයි. සෙනසුරාදා උදේ 8ට සම අනුග්‍රහය.
5: 800වසක් පුරා ජාතියක් විශ්වාසය තිබූ ලොතරැයි ලොවේ කිරුළ මහජන සම්පත දැන් සතියේ දින 7ේම මහජන සම්පත රටටම සම්පත.

ഗതി അയ ശാസ്ത്രീയ സംഗീത പിലിമുക്കരണ അവസ്ഥാവൻ മാത്ര പ്രകടായി പി വി നന്ദസിരി ശാന്തി ഗീതദേവ് ഇവകേമ ഡാസ്റ്റൻ സിൽവ മിയാദിയായി നിർമ്മാണയൻ ഇക്ക് അഗേ ഹന് അപൂർവലെസ് മുസുവെലാത്തിപുണാം ഈ അത്തരീൻ വനമൽ പിയലിസല മീയാമ്പ പലാവുറാ കിന ഗീത വിശേഷായി സരത് വിമല വീരയൻ മെഹി പദസങ്കല്പനാവ് അപിട്ട് പുലുവാൻ ഗുണ്ടുതുലിയെ എവക്കട്ട അതീതേ മീ ഗീത പട്ടികത്ത വെലാത്തിപുണി കോഹമത് കിന കാരണാവ് ഒബട്ട് തലമണ് അഡുമ മൈക്രോഫോണ് ഭാവിത്തേക്കും അഡുമ താക്ഷണേ അടത്തെ ഒബ് രസമിന് ഗീതേക്ക് അതീതേ.

0: വർഷാവേ പ്രേംസരി കമുദ്വാത്ത മമത് മേ രണ്ടിലൈന വിലാവേ
1: എന്താണ് വിജയ ഭണ്ഡാര ഗീത് സിസിര സേനാരത്ന ഗീത് കാസറ്റ് ഗീത് അടങ്ങുവിലാ തിബുനെ സിംഗ്ലങ്ക.